കോട്ട് കോട്ട് ദിന്ദാദേ തക പാഹേ ജുഗ ജുഗന്തർ ഖാഹി ഖാഹേ ഹുക്മി ഹുക്മ ചലായേ രാഹ നാനക് വികസേ വിപ്രവാഹ സാച്ചാ സാഹിബ സാച നായേ പഖ്യാ പഹു അപാര്യഖ്യമംഗ ദേഹേ ദേഹേ ദാത് കരേ ദാതാർ ഫീർ കെ അഗ രഖിയേ ജിത ദിസേ ദർബാര മഹാഉ കെ ബോലൺ ബോലിയേ ജിത സുന ധരേ പ്യാർ അമൃത വേല സച്ച നാഉ വഡിയായി വിചാർ

ബലശാന്ത ത്വപ്രസാദ്. നമോ നർഗനാസേ സദാവും പ്രകാശേ അനംഗം സ്വരൂപേ ഭംഗം വിഭൂത്തെ പരമാത്മ പരമാതേ സദാ സർവസാധേ അഗാസ്വരൂപേന്ദ്രപാദ വിഭൂത്തെ അനംഗി അനാമേത്രഭംഗി തൃകാമേന്ദ്രഭംഗി സ്വരൂപേ സർവംഗി അനുപേന പോത്രന പുത്രന സത്രന മിത്രന താത്തന മാത്തന ജാത്തന പാത്ത നർസാക്കം ശ്രീക മെത്തോ അമീക സദാവും പ്രവാഹ അജാഹ അജാഹ ഭഗവതി ശാന്ത ത്വപ്രസാദ്. കെ സാഹര ധൂര കെ ഹാജർ ഹസൂര മെസുൽ സലാമ സമസുൽ കലാമ കെ സാഹിബ് ദമാ കെ കൃഷ്ണ ചരാഗ കാമൽ കരീമ കെ രാജകര ഹിമ കെ രോജിത ഹന്ദ കെ രാജകര ഹിന്ദ കരീമൽ കമാല കൃഷ്ണ ജമാല ഗരീമൽ ഖരാജ ഗരീബുൽ നിവാജ ഹരീഫുൽ ശിഖന ഹരാസൽ ഫിഖന കലങ്ക പ്രണാസ സമസുൽ നിവാസ അഗഞ്ജുൽ ഗരീമ രജായ കര ഹിമ സമസുൽ സുബാഹ കെ സാഹിബ് കരാഹ കെ നർക്കം പ്രണാസ ബഹസ്തുൽ നിവാസ കെ സർബുൽ ഗബന മേസുൽ റബന തമാമുൽ തമീജ സമസുൽ അസീജ പരം പരമീസ സമസുൽ അദീസ അദേസുൽ അലേഖ അമേസുൽ അപേഖ ജമീനുൽ ജമാഹ അമീകുൽ ഇമാഹ കരീമുൽ കമാല കെ ജുറത് ജമാല കെ ചലങ് പ്രകാശ കെ മിത്തോ സുബാസ കെ അജബ് സ്വരൂപ കെ മിത്തോ വിഭൂത കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രഭാഹ കെ അചലങ് അനംഗ കെ